കേക്കറങ്ങളെ, ഇത്രത്തോൾ മൊയ്ലാഞ്ചി ബാരി കാര്യക്രമത്തിൽ കർണാടക ബാരി സാഹിത്യ അക്കാദമി അർപ്പിച്ചോ ബാരിയുടെ ഉഗമ ഭാഷ പിന്നെ സംസ്കൃതിയുടെ ബഗ്ഗെ ഇതിലുള്ള എനിക്ക് തോറ ഡോക്യുമെന്റ്സിനങ്ങ് തിരഞ്ഞുകൊണ്ട് വന്ന ഇതുക്ക് പരികൽപ്പന നിർദ്ദേശന പിന്നെ നിരൂപണ ഹിരിയ പത്രകർത്ത ഹിരിയ സാഹിത്യ ബി എം ഹനീഫ്. എപ്പം കേട്ടോണ്ടിക്കറു ഇത് റെഡി സാറങ്ക് 107.8 FM. ഇത് രംഗ് രംഗ് രു ചീവ്.

0: നിക്കിനൊന്നുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ ഈ തുളു കാര്യക്രമകു നിക്കിലേക്ക് മാത്രമല്ല മോക്കി തെഞ്ചി സൊൽമെലു. ഇന്നത്തെ ഈ കാര്യക്രമട് കുടുപ്പു തടുപ്പെ ബട്ടി ഉന്തന പൂര ബൂരുടു നെയ്പുനഞ്ചിന ബേലമൽപ്പനക്കളൊട്ടിക പാത്തിരക്കത്തെ അക്കുലേന പാത്തിരപ്പാവുനാറ് എഡ്വേർഡ് ലോബോ തൊക്കോട്ടോ.
1: നമസ്കാര കേളുകരെനിക്കിനുള്ള റേഡിയോ സാറങ് 107.8 FM മുന്ത് റംഗ് റംഗ് തപ്പതുക്ക് കൃഷ്ണ കുറക മേർ തിക്കുതേര് മേര് മൂളു കുടുപ്പ് മത മൽപ്പേര് അരട ഒഞ്ചാത്ത് പാത്തിര പാത്തിരക. നമസ്കാര പള്ളേ കൃഷ്ണ ഒന്ന് എഞ്ചിന മാത മൽപ്പാറ് കുടു
2: തടപ്പെടപ്പാ തടപ്പ ബൂർത്ത് തടപ്പ എല്ലാം കട്ടുക ബക്ക പുഴയെല്ലാം മടപ്പാ ഇത് കുറു ഒന്ന് നുപ്പു കാപ്പിന കുടുപ്പ് മുടിപ്പിനെങ്കിൽ ബക്ക പേര് അർപ്പണ കുറുവെ ഇല്ല ബൂർദ ബക്ക ബട്ടിയിലെ മടപ്പ ഗോബർദ ബട്ടി മണ്ണ ബട്ടി മടപ്പാ എങ്കിൽ ബൂർദ കുട്ടി എടുക്കാൻ മുടപ്പാ അങ്ങടി കുറപ്പാ അവൾക്ക് കുറഞ്ഞെങ്കിൽ അങ്ങടി പോയിട്ട് ബക്ക ദാ ആക്കൾ പണിട്ട് ആക്കൾ കുറിപ്പേര് എങ്കിൽ വന്ന് എങ്കിൽ കുറിപ്പേര് അച്ഛാ
1: ജോക്കി
2: മണതനികാണ്ട്
1: നീരിട്ട് പാടുവാറ്
2: നീട്ട് പാടു അവൻ ചൂലി പെരണ്ട് ചൂലി പെരണ്ട് ചൂലി എത്തത് ബക്ക നീട്ട് പാടത് മുടിപ്പിനെങ്കിൽ
1: പേര് കമ്മിയാത്ത പൺപറു ബക്ക നന്ന തുമ്പാക്കുതാത്തേരം ആപ്പണി
2: തുമ്പായിട്ട് തുമ്പാ ബക്കം ചോദിച്ചാൽ പുല്ലാതീന താരത പേര് നഞ്ചിന് പുല്ല ആപ്പണു ബക്കതെല്ലാം ആപ്പിച്ചു
1: ബാടിക്കുന്നു അത് ഇഞ്ച ഇരക പതിനാട് കുടുംബത്തിന് യാവുണ്ട് ഇത്ത കരച്ചിക്ക് രിക്ഷകളെ കുറവ് അതിന നേരെ പോകും ഒഞ്ചി ദിന ഐറ്റ് പിരോടെ പോകും ഒഞ്ചി ദിന രണ്ട് ദിന ഇന്നത്തെ കുടുംബം പെരുപ്പിത്താട്
2: ഏത്
1: ജന പോപ്പാറ് പോണ കണേര
2: മകള് ബക്ക എന്നെ മൈത്രിയാൽ പോയി ജന മറ്റേ ഒട്ടുകാത്ത് പോകല് ഞാൻ പോപ്പുജി ഞാൻ ഇല്ലടേ ഞാൻ
1: ഈര് പോപ്പുജാർ തുമ്പ പോവന്താർ തുമ്പ ഈരേ പോകുന്നത് മാത്ര കണവന്താർ ഇത് മാർക്കറ്റ് പണ്ട് ഓൾ മാത്ര അങ്ങടി പാടുവാർ
2: ബജ്പേട്
1: ബജ്പേദ് അങ്ങടി മാത്ര കുട്ടലാകാല കണപ്പുജാർ
2: കണപ്പുജി കുട്ടലാക്കലി വ്യാപാരം കണപ്പേര് അഞ്ച് ആക്കലി ബജ്പേട് കൃഷ്ണൻ അങ്ങടി ബക്ക സാമാന അങ്ങേരി ബക്ക ഉള്ളാട്ട് സാഹിബാൻ ഉള്ളേര് മാർക്കറ്റ് ഉള്ള അക്കൊപ്പുകേര്
1: അച്ഛാ അവ ബട്ടി മാത്രം മൽപ്പോരെ
2: ബട്ടി മൽപ്പോ ഗോബർദ ബട്ടി മണ്ണ ബട്ടി ഇതും മണ്ണത് ബട്ടി ഇത് ബെത്ത വാർപ്പുണ്ടേ അവളത്തെ പൊളിച്ചു പേര് ಗೊಬ್ಬರ ಗೊಬ್ಬರ ಹಚ್ಚಿಟ್ಟು ಗೊಬ್ಬರ ಕೊಂಡು ಕಿದೆತ್ತ ಆಯ್ತು ಬರ್ಚಿ ಅಂಬಿ ತಕ್ಕೀರಿ ಅವಲ ಬ್ಯಾಕೆಟ್ ಬೈದ್ರು ಬ್ಯಾಕೆಟ್ ಇಟ್ಕೊಂಡು ಬೇರೆ ಅಂಚ ಅಂಚೆ ಬೇಲೆ ಅಂತ
1: ಸರ್ಕಾರದ ದಾಲ ಏನಕ್ಲೆ ಸವಲತ್ತು ದಾಲ
2: ಈ ಸರ್ಕಾರದ
1: ಸರ್ಕಾರದ ದಾಲ ಸವಲತ್ತು ದಿತ್ತೊಂಡ್ರೆ ಪೋತಿಚಾರ ಇಂಚ
2: ಎಂಕಲ್ಲಬ್ಬದ ವೈಜಿ
1: ಕೊರಗ ಅಭಿವೃದ್ಧಿ ಸಂಘ ಬಂದ ದಾಲ ಉಂಡೆ ನಿಕ್ಲ ಅಕಲ್ ದಾಲ ಸಹಾಯ ಮಲ್ಪೇರಿ ನಿಕ್ಲಿ
2: ಈ ಅಕಲ ಸಹಾಯ ಮಲ್ಪಿರಿ ಹೊರ ಸಂಘದ ಅಕಲ ಮಲ್ಪಿರಿ
1: ತುಂಬಾ ದಾಲ ಇರ್ನ ಇಲ್ಲದಕ್ಕಲ್ಲ ನಾನು ಇರ್ನ ಜೋಕುಲು ಮಾತಂದೇನು ಕಲ್ಪೇರಿ ಅಂಚ
2: ಜೋಕುಲು ಕಲ್ಪೂಜಾರಿ ಜೋಕುಲು ಕಲ್ಪು ನಾವು ಬಾರಿ ಬಂಗತ್ತೆ ಒಂದು ಬೂರು ಕಾರ್ಡ್ ಪಾಡ್ರೆ ಬಂಗ ಮಾಡು ಅವು ತಡ್ಡು ಬಿರು ಪಾಡೋಡು ಬೇರೆ ಸೋಡು ಇಂಜ ಹಾಲೆ ಕತ್ತಿ ಮೂಲೆಂಡು
1: ಬಾರಿ ಐಕ ಕತ್ತಿ ಬಂದೆ ಬೇತನೆ ಪುದರ್ ಐದಲ್ಲ ಕತ್ತಿಗೆ ಪುದರ್ ಉಂಡೆ
2: ಕತ್ತಿ ಬೇರೆ ಸುಣ್ಣ ಕತ್ತಿ ಬಂದಿ ಇಂಚಾವತ್ತು ಬೇರೆ ಕೊತ್ತಲ್ಲಿ ಕೇಳಿ ಹಾಂ ಬೂರ್ದನೆ ಬೂರು ಕತ್ತಿನ ಬೇರೆ ಸುಣ್ಣ ಕತ್ತಿ ಇಲ್ಲ ಅಂಚಿನ ಬೀಸ ತಿರ್ಲು ಬೇರೆಸು ನಿಟ್ ಲಾಪ್ ಉಂಡು ಬಡ್ಡ ನೀಡು ಒಂದು ತುಂಡು ಬಾಲ್ದಲ್ಲ ತುಲ್ಲಿ ಹೊತ್ತದಲ್ಲಿ
1: ನೀರೇ ಬೆರೆಸ ಮತ್ತು ಸಾನೆ ಮಾತ್ರ ನಿಕ್ಲೆ ಮಲ್ಪಣಿ
2: ಎಂಕ್ಲೆ ಮಲ್ಪಣ
1: ಇತ್ತೆ ಒಂಜು ಮೇಟ್ರಿ ಇಂಚಿನ ಊರುಳು ಮಾತ್ರ ಇರ್ನ ಇಂಚಿನ ಕುಟುಂಬ ಮಲ್ಪನ ಬರ ಉಂತೊಂದು ಬೈದಿನ ದಾದ ಬನ್ಪಾರ ಇರೊಂಜು ಜನಪದ ನೆಟ್ ಮತ್ತು ಈ ನೆಟ್ ಬರ ಉಪ್ಪುನಾರು ಈ ಬೇಲೆನ ಮಾತ್ರ ಐತೆ ಬುಡೋಡು ಪನ್ಪಿನ ಇರಗ ಬೇ ಊರುಳ ತಿಕ್ಕೋಜಿ ಅಂಚಿನ ಈ ಸಂದರ್ಭದ ಇರಿನ ಮನಸ್ಸಿಗೆ ಬೇಜಾರು ಉಂಡ ದಾದ ಈ ನೇನು ರತ್ತಿನ ದುಂಬು ಕೊಣ್ಯಾರ ಆಪೂಜಿ ಬನ್ಪಿನ
2: ದುಂಬು ಕೊಣ್ಯಾರ ಆಪೂಜಿ ದಾದ ನಲ್ಪಿನ ಎಂಗ್ಳು ಬೆಂದಿನ ಕಸ ಬಜ್ಜಿ ದುಂಬು ಕಲ್ಪದಿನ ಮತ ಅಜ್ಜರಿಕಲ್ ಅಡಿತ್ತೆ ಅವನು ಮತ್ತು ನರ್ಮದ ಬಣ್ಣ ಭಂಗ ಅಂಚ
1: ಮಸ್ತ್ ಖುಷಿ ಕೃಷ್ಣನ್ನ ಮಸ್ತ್ ಪೊರ್ಲುಡು ಇರ್ನ ಬಗ್ಗೆ ಕೆಲವತ್ತು ವಿಷಯ ಮಾತಂಗ್ಲಡ ಪಂಡರ್ ಈ ಹಿಂದೆ ಕುಡುಕು ಮಲ್ಪಣ ಇರ್ನ ಕಷ್ಟ ಸುಖನ ಇಂಗ್ಲಡ ಪಟ್ಟೊಂಡರು ಹಿರಿಗೆ ಮತ ಸಾರಂಗ್ ಶ್ರೋತ್ರ ಬಾಂಧವರ ಪರವತ್ತು ಉಡಲ್ ದಿಂಜಿ ಸುಲ್ಮೆ
2: ನಮಸ್ಕಾರ.